അല്ലാഹും അഹദു കരവർക്കോ ഗദകുറു മഫഹും എക്കലാങ് അഹദു ഉവാലാ മീഹുന്നെ അതി എവരെന്നി ഗുളുവാ ദെമെഹെട്ടുമ അല്ലാഹു അമുരു കുരവി ഖന്തത്ത ഖണ്ഡാല ബിംഗാ ഫസാദ ഉഫദ്ദാ മീഹുന്നെ ഗെല്ലെനി വെഗിംവാ മീഹുന്നി ഹമ എവരെന്നേ.

അല്ലാഹും അഹദു കരവർക്കോ ഗദകുറു മഫഹും എക്കലാങ് അഹദു ഉവാലാ മീഹുന്നെ അതി എവരെന്നി ഗുളുവാ ദെമെഹെട്ടുമ അല്ലാഹു അമുരു കുരവി ഖന്തത്ത ഖണ്ഡാല ബിംഗാ ഫസാദ ഉഫദ്ദാ മീഹുന്നെ ഗെല്ലെനി വെഗിംവാ മീഹുന്നി ഹമ എവരെന്നേ.

0: അങ്കാദീ ഉങ്കണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരി കമ്മായകു
0: എക്കുവരി കമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് റയ്യതുന്നായകു റയ്യതുന്ന എമ്മിഗാതുഗ തിവഹരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്

0: ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അസ്സലാമു അലൈക്കും. ദിവരാജ്യ ഗടുക എമ്മിഹായ ഹുന്തിരിന വരങ്ങു ഫാവരി വര പാചവരി വകുത്തു കൊളക്കങ്ങതുമും ഹിത്തകുക മാമിലാമിലും മിസിൽസ്ലാഗമി ഹഫ്താഗ പ്രോഗ്രാമായ കീഗ തിയമിബെ ഫുണാമി ബത്തൽ കൊല്ലി അഴുകു നാഫിസ അബ്ദുറഷീദ്. അതെ ദരിൻ തർബിയത് കുറുമുക ആയിലായ പെലിനിവേന മാമ്പ ഫാൻ സമാൽ കഞ്ചെ ദേഞ്ചെഹെ വരഗ്ഗിന വര മുഹിമ്പു കന്തത്തക്കിൻ ഹുണ്ണാണെ എഗുതും ഫാഹക്കൊലുവെ പൈക്കംകമുഗെ തെരേഗ കൊമ്മെ മമ്മയക്കാ ബപ്പയ്ക്കുവെസ് എതുമക നുവത ഉമ്മീദക വാണി ഹമകാമെസ് ഹെവലഫാ ദരിയക്കുലിബും. ദരിൻഗെ കിബാഗ രീതി സിഫതക്കാ അഹ്ലാഖ് അഷകിന്നവും എക്കുദിനക്കി ദീന ലോബിഖുറാ തൗലീമ മൊളു കുതിബയക്കം ഹിതും അതി ഹമയായക്കീഗ തെദ്വരികമാ അമാനത്തെരികമാ ഓകാത്തെരികം കുതിങ്ങെ കിബാഗ ഹറുലബ്മക്കി കൊമ്മെ ബെലനിവരിയക്കിവെസ് നൂണമ കൊമ്മെ മമ്മയക്ക ബപ്പയക്കുവെസ് കുറവാണി നൂണ കുറാണി ഉമ്മീദെ എങ്കമ്മും ദരിൻ തർബിയത് കുറുമുക ആയിലായ മാമ്പ ഫാന ബെലനിവെരിൻ സമാ കന്തെഞ്ചെഹെ മുഹിമ്മു എത കന്തത്തെക്കിൻ ഹുണ്ണാണി എ കന്തത്തെക്കാ ബെഹേഗൊത്തും ദായരാഗ ഫണ്ണി ബേഫ്ലുങ്ങെ ഹീതിരിക്കമായക്കീഗ അഴുകൊന്മെ മിതണി കൊമ്മെ ഹഫ്തയക്കുവെസ് മസക്കെ കുറമും കൊമ്മെ ഹഫ്തയക്കെ പ്രോഗ്രാമെസ് അഴുകൊന്മെ മിഫദ ഖാസ മൗലൂവക്കങ്ങെ തിബേഫ്ലുണ ഹമ എവഗിനിസ്തെ മെ മൗലൂഗ അഴുകൊന്മെ മിയദുഗെ പ്രോഗ്രാം ഗൈസ് വരം മുഹിമ മൗലുവക വാഹക ദക്കമുണ്ടാണ് മേദുഗ പ്രോഗ്രാം ഗൈസ് അൽഗുൻ ഹം ഫാഹക്കുലി വരം മുഹിമ കമകാ കുളേഗുതും വാഹക ദക്കാലാണ മേ മേദുഗ പ്രോഗ്രാം ഗൾഗുൻ മേ വാഹക ദക്കാണി ദരിൻ തർബിയത് കുറുമുഗ മാംബ ഫാന ബെലനി വെരിൻ കുദിൻ ജിമ്മാദാർ കുറുമ സമാൽ കന്ദേൻ ജിഹെ കന്തതകാ കുളേഗുതും കുടകുട ഇരുകുളക തിരേഗ പ്രോഗ്രാം ഗ ബാതകായ കീഗ ബത്തൽ കൊല്ലാണ ഇന്തിസാർ കൊല്ലബ
1: ഹിത്തകുക മാമിലാമിലി